0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എസ് ഹരികുമാറിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ഡോക്ടർ ജി ബാബു മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖടം. ആദ്യം മോഹനരാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം. രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Violin Recital by S. Harikumar. He is accompanied on the Mridangam by Dr. G. Babu and on the Ghatam by Ennakad Maheshwaran. He begins his Carnatic Classical Violin Recital with a Varnam of Ramanathapuram Srinivasa Iyengar in the rag Mohanam, set to Adithal.

0: അടുത്തതായി മനസ്സുലോനി എന്ന കൃതി കേൾക്കാം. രാഗം ശുദ്ധ ഹിന്ദോളം, ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical violin recital, he will now present a composition of Saint Thyagaraja, Manasuloni, in the rag Shuddha Hindolam, set to Aditaal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ഹരികുമാർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. ഡോക്ടർ ജി ബാബു മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖടം. ഇനി കല്യാണി രാഗത്തിൽ പങ്കജലോചന എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by S. Harikumar. He is accompanied on the Mridangam by Dr. G. Babu and on the Ghatam by Ennakad Maheshwaran. Next is a composition of Maharaja Swadhi Thirunal, Pangajalojana, in the rag Kalyani set to Mishra Chapatal.

0: അവസാനമായി കരുണൈ ദൈവമേ എന്ന കൃതി കേൾക്കാം. രാഗം സിന്ധുഭൈരവി, ആദിതാളം മധുരൈ ടി ശ്രീനിവാസൻ രചിച്ചത്.
1: എസ് ഹരികുമാർ കൺക്ലൂഡ്സ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മധുരൈ ടി ശ്രീനിവാസൻ. കരുണൈ ദൈവമേ ഇന്ത് രാഗ് സിന്ധുഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എസ് ഹരികുമാർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, ഡോക്ടർ ജി ബാബു മൃദംഗം, എണ്ണക്കാടും മഹേശ്വരൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം, രാഗം 24/7 DTH, ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ എസ് ഹരികുമാർ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ഡോക്ടർ ജി ബാബു ഓൺ ദ മൃദംഗം ആൻഡ് എണ്ണക്കാട് മഹേശ്വരൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം, ഫൊരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി പാറശാല ബി പൊന്നമ്മാളിന്റെ സംഗീത കച്ചേരി കേൾക്കാം. കൂടെ പാടുന്നത് ഡോക്ടർ എൻ മിനി, ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം ജഗൻമോഹിനി രാഗത്തിൽ ദയാപയോനിധേ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മീശു കൃഷ്ണയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal recital by Shrimati Parashala B Ponnammal and Dr N Mini. They are accompanied on the violin by Shrimati AL Manjula Rajesh and on the mridangam by Shri Mavelikara RV Rajesh. They begin their Carnatic classical vocal recital with a composition of മീഷു കൃഷ്ണയ്യർ, ദയാപയോനിധേ, ഇന്ദ്രാഗ് ജഗൻമോഹിനി സെറ്റ് ടു ആദിതാൾ.

0: ഇനി ശുദ്ധ സാവേരി രാഗത്തിൽ പരിപാലിം സുമനി എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം വെങ്കിട്ട രാമശാസ്ത്രികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ദ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ദേ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് വെങ്കിട്ട രാമശാസ്ത്രി, പരിപാലിം സുമനി. ഇൻ ദ രാഗ് ശുദ്ധ സാവേരി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: അടുത്തതായി പൂർവി കല്യാണി രാഗത്തിൽ ജ്ഞാനമോ സഗറാദ എന്ന കൃതി കേൾക്കാം. രൂപകതാളം
1: നെക്സ്റ്റ് ഈസ് ജ്ഞാനമോ സഗറാദ ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി പാറശാല ബി പൊന്നമ്മാളിന്റെ സംഗീത കച്ചേരി. കൂടെ പാടുന്നത് ഡോക്ടർ എൻ മിനി, ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഇനി കീരവാണി രാഗത്തിൽ ഭാവയേ സാരസനാഭം എന്ന കൃതികൾക്കാം ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി പാറശാല ബി പൊന്നമ്മാൾ ആൻഡ് ഡോക്ടർ എൻ മിനി. ദേ ആർ അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ മാവേലിക്കര ആർ വി രാജേഷ്. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭാവയേ സാരസനാഭം. ഇൻ ദ രാഗ് കീരവാണി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി. കൂടെ പാടിയത് ഡോക്ടർ എൻ മിനി, ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി പാറശാല ബി പൊന്നമ്മാൾ ആൻഡ് ഡോക്ടർ എൻ മിനി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, anytime, Indian music.

ഇനി ഗജാനനയൂതം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം ചക്രവാഹം ആദിതാളം. ലിസൺ നൌ ടു ഗജാനനയൂതം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് ചക്രവാഹം സെറ്റ് ടു ആദിതാൾ.

ഇനി പാലിഞ്ചു കാമാക്ഷി, ശ്യാമാശാസ്ത്രി സാഹിത്യം, രാഗം മധ്യമാവത്തി, ആദിതാളം. ലിസൺ നൗ ടു പാലിഞ്ചു കാമാക്ഷി, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് മധ്യമാവതി, സെറ്റു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ കടം. Now we bring you a vocal recital by M. K. Shankaran Nambudiri. He recites Subramanya Bharathiyar Krithis. He is accompanied by Manyur Ranjit on violin, Cherthala Krishnakumar on mridangam, and Manyur Unnikrishnan on kadam. Jayati Jayati Bharata Mata. Khamas Ragam Adithalam Tishranada. First item of this concert is Jayati Jayati Bharata Mata. In Raga Khamas, set to Adithala Tishranada.

എത്തനൈ കോടിയിൻ, ദേശിരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ ദേശ് സെറ്റു ആദിതാള എത്തനൈ കോടിയിൽ.

ഭാരത സമുദായം വാഴ്ക്കവേ, തിലങ്ക് രാഗം, ആദിതാളം, തിശ്രനട. നെക്സ്റ്റ് ഐറ്റം ഈസ് ഭാരത സമുദായം വാഴ്ക്കവേ, ഇൻ രാഗ തിലങ്ക് സെറ്റു ആദിതാള തിശ്രനട.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹീസ് അക്കമ്പനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഘടം. പാരിക്കുള്ള ഈ നല്ല നാട്, ജോൺപുരി രാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ജോൺപുരി രാഗ സെറ്റ് ടു ആദിതാള. പാരിക്കുള്ള ഈ നല്ല നാട്.

നിന്നയേ രതി എൻ ഡ്രോ. ഭാഗ്യശ്രീരാഗം രൂപകതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് എൻ ഭാഗ്യശ്രീരാഗ നിന്നയേ രതി എൻ ഡ്രോ സെറ്റു രൂപകതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടെയ്നിംഗ് സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതീസ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഘടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.